ബിയായ എബഹീ മുഹമ്മദ് ഗഫാനത്യബാമീഹും ഇജാബദേശ് അദിത്യബാമീഹും എക്കലേ ഗഫാനം ഈമാം വാഷ് ഏറും എക്കലാംഗെ ത്യബാമീഹും ഗഫാഫത ഫുസവ വേന്ദനു അസാബും എക്കലാംഗെ ത്യബാമീഹും ദിന്നവാനത്തെ.

ഈ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറെ കുറവാഫ വഫദാനെ വസ്സലാത്തു നൂറുൻ റവാഹു മുസ്ലിം മാനക്കി നമാദക്കി അളായ ടക്കാവ നൂറയ്ക്ക് ഹമ ഇഫദാൻ ഏന ഗെയ് നുക്കുതുമുൻ എക്കലാങ്ക ഏനാ ഗെ ഹിതുഗ നൂറെ കംഫതുഗ നൂറെ ലൊലുഗ നൂറെ കനാ ഫറാത്തുഗ നൂറെ വാ ഫറാത്തുഗ നൂറെ ബോമതീഗ നൂറെ അതി ഫാത്തിലാഗ ദശുഗ നൂറെ ലവ്വാനെ adi emiha yaki noore kamuga lavane fahe alage daraja mativeri vegendan enaage daraja

ഗെ മൂണു തകായ് ബുരികഷി തൗഗാ തളുവമു മലായികതും എവരിങ്ങെ മർഹിപ്പവാഹിന്ദു എവരിങ്ങെ ഹാലുവാനി കുംഫദേ കുംഹിയേ.

0: മൈൻഗാർഡ് ദിവഹി എഫ് എം, ദിവഹി എഫ് എം, ദിവഹി നായകോ. അസ്സലാമു അലൈക്കും. നദീക മെഗാഹെർട്സ് ദിവഹി എഫ് എം കുറേഗെന്ത വൈറൽ വൈബ് മിസ്സിസ് ലാഗ മുളിൻ ആ ഷോയ്ഗ് ഫറാത്തു മർഹബ. മി ഹഫ്താഗ് ഷോയാ കികവസ് മി ബദൽ കൊല്ലി അൽഗുൻ ഫഹീദ. മി ഷോയ്ക്ക് മ്യൂസിക്കി എക്കിയക്കി സമാന്തവുകെ ദുനിയകി എക്കി ഹിസാബ്തവുക എക്കി ഗൊയ്ഗുത്ത മഷൂറേഫവാ അധിവസ് അൾഗുൺമിംഗ് ഹന്താനും ഫിലുവാലം ഉന്തകൂ ലവതകാ എ ലവതകാ ബെഹ മൗലൂമാത്തി എഹുൻ തേന ഗിരസിനുംഗെ മക്സദുഗ കുറിയകെന്ത ഷോയെ വൈറൽ വൈബ്ഗെ മി ഷോതവുക കൊമ്മെ ഹഫ്തായക് വെസ് കൊമ്മെവെസ് ഹാസ എ ദായരാക മി ബലാലനി എഗുതും ടി വി ഹിട്ടക മെഗസിൻ ഹിട്ട യൂട്യൂബ് ഹിട്ടക അതി ടിക്ടോക് ഹിട്ട മി ഷോ മെദുവെരിക്കോ തി എഹുൻ തേന ഗിനസ്തേന. കേപോപ് മുളി ദുനിയേഗ മ്യൂസിക് മാർക്കറ്റ് ഹിസോറു കുറി ഇത്തിഫാഗ കുണ്ണെന്നു മി ഫെംവറുഗെ ഉഫെദും തെരികമ ഹർദനാ നിസാമേഗെ ദശം തമ്രീൻ കുരേഫവാ ഫണ്ണാനു നുവത ഐഡൽസാ സോഷ്യൽ മീഡിയാഗെ സരിയാൻ ഫേനുണ്ണ ഉണ്ണ വറുകദ ഗുളുംഗെ നതീജ ഹലിയു നുവത കൊറിയൻ വേവകി കൊറിയാഗെ മ്യൂസിക്കാ മുനിഫുഫുംഗെ സിനായി ദുനിയേഗെ ബോർഡർ തം ഹുരസ്കോ ഫോറമുന്ദാ ദിയുമുഗെ മുഹിമു ബൈ. മി ഹഫ്താഗെ വൈറൽ വൈബ്ഗ മി ബലാലനി മ്യൂസിക് ചാർട്ടക സോഷ്യൽ മീഡിയാഗ മഷൂർവേ ബൈ കേപോപ് ലവതക. ദിഹാസ് വിഹിവനാഹറുഗെ ഓഗസ്റ്റ് മഹു നെരുണു ബി ടി എസ് ഗെ ഡൈനമൈറ്റക്കി എമീഹുംഗെ ബി മി ആൽബംഗെ ഹിമനാഫവാലവേ. മില ബൊഡു കാമിയാബിയെ ഹോദി മാഗനു സബക്കി ഏകേ കുലവേ റെട്രോ ഡിസ്കോ സ്റ്റൈൽഗെ സബും. ബി ടി എസും ബേനും വി ദിരുണുംഗെ കങ്കമുഗ എ ഗ്രൂപ്ഗെ ഫേനുണ ഹിവ്വറു ദേനെ ഹദിയാത്തിനുമ മിലവേക്കി എ ഹദിയാകമ ഗ്രൂപ്പും ബുണെ.
1: Actually it's very simple. The lyrics are all about the little things that make life truly valuable and special. We just wanted to give our fans like some positive explosion and energy, like boom, and that's all.
2: Dynamite is about confidence and having fun. Sometimes in life we struggle, we all do, throw dynamite. We want to give people everywhere a message of hope.
0: ഡൈനമൈറ്റ് മിലവ മീ ദുനിയെ കുരിമതിവി കോവിഡ് നവാരാഗെ ലോക്ഡൌൺ ദുവസ്വരു മീഹുംഗെ ഹിത്തകം ഉഫാവിരിക്കം ഗെനസ്തിൻ ലവേക്കവി. മീ ബി ടി എസും മുളിൻ ഇംഗ്രേസി ബഹു നെരുണു ഫുരതമ ലവകമവുമും ഹുളൗംഗെ റേഡിയോ തക്കും മിലവയം ആദ്യാ ഖിലാഫ് തരുഹീ ബെല്ലിബുണു. മീ ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടുഗെ എവ്വണ ഹോദി ദെക്കുണു കൊറിയാഗെ ഫുരതമ ലവ്വിസ്മി.

0: ദിവഹി FM ദിവഹി നൈറ്റ്.
1: Nur die Ecke Megahertz, die wir hier finden.